പ്രേമാലോകയെ വിന്നതിന് കളിയും ഒരാട്ട് മതക്കറാണോ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ ഗാന ബിസിനസ് വെടിക്കറകാരണം ഒരാട്ട് ഉമനാവാക് തീയണമാണ് ഹൊന്തമതേ തമായി ഡിലക്ട നിഷ്പാദന ഒയാകെ കടയത് വികുണാന്ന തീയാകണ് അറേ ഹെമോമ ഹൊയ ഹൊയ കണ്ണതയാക്ക് ഒയാകെ കടയെ വികുണാന്ന തീരോക്കിയിലൊക്കെയാണ് പിന്നെ തെങ്ങുകളുടെ അന്നത്തെ കെലീന്ന് ഒയാകെ കടയുടെ കട്ടിയേനോ ഏതേമ ഹൊയാകെ എട്ടുകൊട്ടിത്തിങ് ഏതേ വിത്ര കറകണ്ടയാണ് നേനെ അണക്കൊട്ട് താവുമണ് മുണഹാരി ജാതിരിക്ക കറകണ തമായി അണ് കൊഹമത വാസി ഹൊയാകാന്ന വിധിയോ മന്ദമായി തി മേഘന തൊയാടെ കിയാൻ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ ഡിലക്ട നിഷ്പാദന ആഹാര അതിരേഖ്യാക് പോഷണ അതിരേഖ്യാക് നിഷ്പാദന സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ മതക്കറോണി സല്ലി അത്തട്ട് ഹൊയാ ഗണ് അമത്ര ആദായ ഹൊയാ ഗണ് കെമതി ഹൊയാ വേണു വക സെലസും തീനോ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ തെങ്ങുവാട്ട് ഇടമ കാറിയ തീയണമാണ് ഇടമെ പ്രയോജന കറകാണ് ഹിതഹിത ഇന്നവണ ഏ ഇടമെ ഹൊന്തമ വിധിഹട്ട സല്ലി ഹൊയാകാണ് ഉപദേശമായിട്ട് ദിനകമ വകാകരൻ അവശ്യകരണ പൊഹറവർഗ കൃഷി ഉപകരണ ഹെമദേമതി അബാദ് എന്നത് സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ സൂതാണ് മിനിന്നു അവൈതി ഇടമക്കിയുള്ള ദുഃഖെന്നെപ്പാ ഒയാ വിനുനു സുവിശേഷി വകാ സലസും സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ ഗാവ തീയണം ആയുമ ആയുർവേദ വിധമെതുരകനാത് മതക്കറണോൺ ഗുഡാക് വിലാവട്ട അപ്പൊ അമ്മല താത്തല ലിഡാക് തുക കെതുനട്ട പസ്സേ ഏതേവൽ ഏ വിധിയുടെ മെങ്കിയ തിയാകണിന്നും എലിയട്ട പെണ്ണന്നെ മുഖത്ത് ദുവലട്ട പുതാലട്ട കറതെറിയാക്ക് വൈകിയല്ല ഹിതൽ ഹെബൈതിങ് ഹെമിന്ന വശവേന്നെ നെഹെ ദെൻ ആയുമ ആയുർവേദ വെദമെതുരട്ടെ അണുവാക്കിയല്ലൊക്കെയാണ് ഒയ ലെഡ ഒക്കോമ നിട്ടാവട്ടും സൂപത്കറക്കാൻ പോലും കമൽ വന്നുള്ള വീരാപ്പിനും വെദമഹത്യാകാവോ ഹെമ്മ ലിഡഘട്ടമ ബെഹത്തിയനോ നിട്ടാവട്ടും സൂപത്വിന്ന വിധി അണുരാധപുരേ പുല്ലയാർ ഹന്തി അപ്പിട്ട് കഥാകരൻ അപ്പേ രഞ്ജിത് പ്രിയങ്കർ ഹെമദാമ മട്ട മൈക്സ് ഓൺ കരണ തപ്പറയാ ദേക്കാ തീരതമായി അപ്പേ രഞ്ജിത് പ്രിയങ്കർ ഗോളിലേക്കാണ് മട്ട ഹൊന്നിട്ട് മതക്കായി ഹദിസ്യതമായി ഹെമദാമ നമ്മഹകാന്ന് കിയ സേനാരത്ന സൂപ്പർ റെഗേ സേനാരത്ന ഇനോക ഈട്ട പസ്സേ സന്ദീപ് ലക്ഷിക ഇവകേമ തമായി മെദവച്ചിയ പാറേ അപ്പേ ലക്ഷിക്കാവ തെക്കത്തു കരകാരണ കീലക്കു സിന്ധുവട്ട് ഗുഡ കാതരൻ കട്ടി ഏക്കത്തു കരകാരണ ഈലങ്കട്ട് ജനി അഭിവത് സിന്ധുവകട്ട് എക്കത്തു കരകാരണ കീല മകളൊലു രഞ്ജിത് ദിസാ നായകയ്യ അപ്പിന് മെസ്സേജ് കാക് ദാലത്തിയനവ എയാ കിവ കിയാണ് ആ വാട്സപ്പേ മെസ്സേജ് ഒക്കെ ദാന അത്രയും മന്ദക്ക ഫേസ്ബുക്ക് ഫാൻ പേജ് അപ്പി ദാലത്തിന് പോസ്റ്റ് കമന്റ് കാക് ദാലത്തിയോ കുമാരി മെസ്സേജ് മഹത്തയ കമൽ വൈ പുതാല തുന്തിനായി സിന്ധു ടെക്കത്തു കരകാരണ കീല കീല തീയണ് ഗുഡ് മോർണിംഗ് ജനി അയ്യേ അഭിവാദ് സിന്ധു ഒക്കെ ടെക്കത്തു കരകാരണ ഹേമ കീല കീല തീയണ്ണേ അപ്പിട്ട് പാഗൽ ഇന്ദാങ് മെസ്സേജ് ഒക്കെ ദാന്ന് ദിനുവാൻ മല്ലി ഒയാവെക്കത്തു കരകാരണോ ദിനുവാൻ മേ സിന്ധുട്ട്